0: പെൺകുട്ടാ, ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നാൻ എത്ര സമയം വേണം?
1: ഒരാള് ജനിക്കാൻ ദേ ഇത്ര സമയം മതി. പ്രേമിക്കാൻ പക്ഷേ അതിന്റെ പകുതി സമയം മതി. അതല്ലേ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു കണ്ണിറുക്കി കാണിക്കണത്.
0: അപ്പൊ